0: അടിഞ്ഞിലെ പാത്രി മിരിയാമാണ്, മിരിയാമയും തൂക്കിരിക്കും.
1: ഓ മുഖമാവേരി നമ്മേ
0: ഓമുഖാമ മുസാസിസി ലേരാക്കുബിരിസ ഒക്കുബേരാ അവാനവേ അവോബുലാമു ഒവേബിഹുലു വ്യോക്കുക്കിരിസ സാബാമഞ്ഞു ഒബുഞ്ഞ oba abebibiina byeddiini oba enkuŋŋaana entukuvu olw'emirundi emingi mubukristu bwaffe gye tubadde bakiguumaaza tusaba omukama atusaasire kiriza ekitambiro kyasiima naye tondera katonda omweza wa buli kantu